ഗുഡ് മോർണിംഗ് സുബ ഉദാസനാക്കുവേവ വിളാവത് ദഹയായി വിനാടി നവയായി ദവസക്കട്ട പസ്യതമായി നെത്തെഫെം ദേദുണു മാവതിങ് ഒയായി മമായി മേ വിധിയട്ട ഹമ്പവൻ മോട്ടെ ചിൽക്കറാണ് ഹാപ്പി പില്ലേഹ നെത്തെഫെം ദേദുണു മാവത പട്ടങ്കാരണ ഹതാണ് അത് സെപ്റ്റംബർ മാസെ ദാഹത്വണിത സുന്ദര ബൃഹസ്പതിന്ത ദവസ് വെടകർണ സത്യ ദവസ് പഹായി വെറുവെൻ ഒന്നമെൻ ഒന്നമെൻ തീയണ വിളാവക തമായി ദേദുണു മാവത്തെ മേ വിധിയട്ട അപ്പി ഹമ്പവൻ കൊഹമ്മദ് ഇതിങ് അത് കോച്ചിയെ വെടട കട്ടിയ അത് ഉദയ പാന്തരം അപ്പിട ഹണ്ണ ഹമ്പ വെച്ച ആറാം ചെയ്തമായി പയ ഹതലിസ് അടക്ക ദുംറിയ വർജനയാക് തീനോക്കിയെന്ന കാരണാവ് ഹെബൈ മേ കാര്യാലയ ദുംറിയണം വെടക്കരണോക്കിയല്ല കിവ് കൊഹമ്മത്ത് അപ്പി മേ സ്റ്റേഷനൊക്കെ ഹാപ്പത്തെ അപ്പ ഓഫീസത്തെ കത്തിയ ഹന്ത ഹാപ്പത്തെ ബലവാം പേണവാമേ ഗാളു പാറയാണ് കോച്ചിട്ടിക്കണം വിനാടി ദഹായകട്ട വകയെ ശരിയാ ക്ഷേപ്പിക്കുകയാണ് വാങ്ങിയത് ഓഗുള്ളെങ്കിൽ അദ്ദേഹം കൊഹമ്മദ് കേളാ മേ പെത്തട കഥാകറാം വാട്സ്ആപ്പ് മെസ്സേജ് കക്തമ്മ ഇട്ട് പസ് അപ്പേ ഫേസ്ബുക്ക് ഫാൻ പേജ് മമതാലതീന പോസ്റ്റ് കമെന്റ് കറാമ അപ്പിത്തക ബിദാകരണത്ത് അമതക കറാണ നെത്തെഫെം ദേദുണു മാവത്ത സുപുറുദ് വിധിയടമ പടങ്കാരണ കൊട്ടമാപ്പിട്ട മത കറണത് എന്നെ മേ സതിയെ അകുറുവെക്ക വചന കലവല സതിയ ഗാനെ മുതലിൻ ത്യാഗി ദിനാകാൻ ഒയാട അവസ്ഥാവ ലബാദിന് അകുറെ നകുറ തറങ്കയേ മേവിന കൊട്ട പ്രതിഫലയെ കൊഹമ്മദ് കിയണ കാരണാവ് ഗിയ അങ്കഹറുവാദ ദിവസം അപ്പിത്തക്ക സംബന്ധുരാണി ബലങ്കോട് ഉടവലിന്തം ഗിംഹാണി ഇടവസേ ദിക്വേലിന്തം പത്മാക്ക മേഘാട്ടിയാക്കി തറങ്ക റട്ടാവ തെക്ക് മേവിന കൊട്ട് തറങ്കയെ വെടിമ വചന ഗാനാക്കിയല റുപ്യൽ പന്താഹെ മുതൽ തേക്ക് ഏകമ കറുകണി ഇന്നെ കൗത കിയല തമായി മമ്മേ ബലന്നാതണ് ഈ ഹവസ് വെനക അമ്മ ഈ റുപ്യാൽ പന്താഹ തിബുണേ മഹരഗമിന്തം അപ്പിട്ട കഥാ കറപ്പു ഇന്ദികാകാവ് വചന വിസി ഹതറാഗ്നി തപ്പരത്തി ഹേതുളെ കിവ് ഹെബൈ ഒന്ന് പഹുകിയ അങ്കഹാറുവാദ തറങ്ക പ്രതിഫലയാ തെക്ക് ബലങ്കോടി ഇതങ് അപ്പിട കഥാ കറപ്പു ഗിംഹാണി വചന ഹതലിസ് ദേക്കാക് തപ്പരത്തി ഹേക കാലയേതുളെ കിയല ഏ റുപ്യാൽ പന്താഹ എയാകി സാക്കുവട ദാഗത്ത അപ്പി ബലമു അത സഹ ഹിട്ട സംബന്ധ വീണ തറങ്ക കറുവാൻ തറങ്ക കാറിയാൻ അത്രയും കാട്ടഹറി അവസ്ഥാവ ഹമ്പമെയ്ത് കീല മേ റുപ്യാൽ പന്താഹെ മുതൽ തേഗ് ബലാങ്കൊടി ഇതാ കഥാ കറപ്പു ഗിംഹാണിക്ക് സാക്കുവേ എതലറകന് ഓകുല്ലാങ്കി സാക്കുവട ദാഗാൻ ഗെയിമേ തത്വേ ഹെമതിയേദി അപ്പി പടങ്കാരണ ഹദാണേ നെതെഫെം ദേദുണു മാവത് പടങ്കാരണ കൊടമകിയാണ് ഹദാണേ അപ്പേ ജീവിത ഹെമോടന് കൊയ്മഹറി വിളാവക്ക് വാസനാവ് കിയണതേ ഹൊയാകനെ ഇതിങ്ങെ ഹൊയണ വിളാവട് ഏ ഹൊയാകനെന്ന വിളാവട് എവിൻവിൻ സൂദാനം വിളാ ഇന്നേക്ക വട്ടീണവ വാസനാവ് കിവ ഗമം അപ്പിട്ട മതക്വേണ്ണി അപ്പേ വാസനാവ് ഉറകാ ബലൻ അപ്പിട്ട ഹമ്പവേണ അവസ്ഥാവ് ഏ തമായി ടിക്കറ്റക്കാക്ക് മിലതീ കാണേക്ക ടിക്കറ്റ് കിവട്ട് ഇതിങ് ഒയ ജയഗ്രാഹകയോ മിലിയണയാക്ക് വിതറാത്തറി ഇക്ക ജയഗ്രാഹകെ കൊണ്ട് വിത്ര ത്യാഗിതിന് ഏമണെത്താൻ ടിക്കറ്റ് സിയാക്ക് വിത്ര അറകത്തര ബസ് ഇക്കിന് കൊണ്ട് വിത്ര റുപ്യാൽ പന്താഹക്ക് വിതറ ത്യാഗാക്ക് ഹമ്പവേണ ഏ വകേ ടിക്കറ്റക്കാക്കാൻ ഒയാട്ട മതക്കല്ല ഹറിയാൻ നിനഹേനി മമ്മേ മതക്കറണ ഹദന്നെ വെടിപുര ജയഗ്രാഹകയാൻ പിരിസാക് ബിഹിക്കറണ ഓ നീ കീണ പരമാർത്ഥയം വിലന്ത പോലട്ട് നികുത്കറല തീന അല്ലുത്ന ടിക്കറ്റ് പതകേന സംവർദ്ധന ലൊത്തറായി മണ്ഡലേ തമായി മേഘണി കൊത്കറാണി സംവർദ്ധന ലൊത്തറായി മണ്ഡലേ അല്ലുത്മ വാസിയ ഇതമായി വാസി ലൊത്തറായി മിലതീ കാരണ പുലുവം മേഘ അവില്ല സംവർദ്ധന ലൊത്തറായി മണ്ഡലേ നികുത്കറിന് ഡിവണി ഡിജിറ്റൽ ലൊത്തറായി ഏകഹന്ത ഒയാകെ ആൻഡ്രോയിഡ് ഫോണിനേക്ക് ഹറി ഐഫോണിനേക്ക് ഹറി ഡി എൽ ബി സ്വീപ് ആപ്പൊക്കെ തീരണമാണ് ലേസിയം ഒയാട ഫോണിനേക്ക് ഹർഹാത് മേ ടിക്കറ്റ് അറകണ്ണ പുലുവാൻ ക്ഷമ തീരണം ദമ്മങ്ങോകുലാണ്ട് മേ വിസ്തരേഖന കിയർണോണി ഹന്ത ഡി എൽ ബി സ്വീപ് ആപ്പൊക്കെ മമത്ത് അറകത്ത ഈട്ട് ബസ് മമദ്ദൻ ടിക്കറ്റ് ഇറങ്ങാൻ എനിക്ക് അവിടെ പത്തിലാ തീരണം മുഖത് താഗി വെടീനി റുപ്യാൽ വിസി പന്താഹെ താഗി ഹമ്പ വേണോ റുപ്യാൽ പണസ് ദാഹെ താഗി ഹമ്പ വേണോ ലക്ഷ പഹേ താഗി ഈട്ട് ബസ് മില്യണേ താഗി മേതറാം താഗി തന്നെ വിന കൗത് അണിവാര്യം മേ ഡി എൽ ബി വാസി ലൊത്തറായി എന്ന പമണ ഹരിമ ലേസിയം ഒയാടമേ ഡി എൽ ബി സ്വീപ് ആപ്പ് കിയല ഗൂഗിളിലേക്ക് ഹരി സെർച്ച് കരാട്ട ബസ് ലേസിയം ഹൊയാകാൻ പോലുവാ ഈട്ട് ബസ് ഈ സൈറ്റ് കട്ട മകിയില്ല എപ്പേക്കത്ത് പോയിട്ട് ഡൗൺലോഡ് കിടക്കണം അപ്പിടമ എപ്പേക്ക് ഇൻസ്റ്റോൾ കിടക്കാൻ പോലുവാ പൂഞ്ചി പ്രോസസ്സൊക്കെ കട്ട ബസ് ആട്ട സൈൻ അപ്പ് എന്നെ പോലുവാൻ ഡി എൽ ബി സ്വീപ് ആപ്പ് കട്ട് ഈട്ട് ബസ് ടിക്കറ്റ് കറകാൻ തീ നോക്കി കാർഡ് കറി മുഖക്കറി അടുക്കല ലേസിയം ടിക്കറ്റ് അറകാൻ പോലുവാൻ ബൈക്ക് അറാൻ പോലുവാ അങ്ക ദേക്കാക്ക് വിത്ര ഗലപുണാത് വാസിലൊത്തറായി ആട് റുപ്യാൽ വിസി പന്താഹക്ക് മുതൽ തേക്കാക്കാൻ പോയി ജയാങ്ക ദേഗാത്തേക്ക സുപിരി അങ്കയാത് ഗലപ്പല ഇംഗ്രീസി അക്കുറാത് ഗലക്കുവാട് പസ്സി ഗലപ്പുവാട് പസ്സി റുപ്യാൽ മില്യണയേ സുപിരി തേഗോ യാഗമ കറകാന്ന് പോലുവാൻ ലക്ഷപഹേ തേഗി പണസ്ദാഹേ തേഗി ഹെ പത്തിയനോ ഏകഹന്ത വെടി വെടിയൻ ഡി എൽ ബി വാസി ലൊത്തറായി എവണെത്താൻ സംവർദ്ധന ലൊത്തറായി മണ്ഡലയെ വാസി ലൊത്തറായി അറകാന്ന് കിയല മങ്ങോയാട് മതക്കറണം മകിദ്ദങ് ഇക്കമ്മ ബലാപുറത്തു വാസി ലൊത്തറായി മിലതി അറകണ
ඒකෙන් සල්ලි කියක් හරි හොයාගන්න එක තමයි. අපි පටන් ගමු දේදුණු මාවත. අද දේදුණු මාවත පටන් ගන්නකොටම අපි නගින්නේ කෝච්චියට. දවල් එක වෙනකන් ඔයත් එක්ක මම ඉන්නවා. මම ජනී.

ഏകോച്ചിയും കൊട വരുന്ന ഹതന്നെ ആൾദേവിയുടെ ഹെബൈ മേകോച്ചിയുടെ നകയുന്ന കളിയും മതക്കറണ്ടോണി ഒയാട്ട് ഓണിമ വിലാവക്ക് കോപ്പിയൊക്കെ റസബലല മുഴു വിലാവ മോയാ കഥക്കറിന് ഹെമ വിലാവത്ന്ന് പ്രബോധയെ നിന്ന പൊലുവാൻ കീണ കാരണം റസമ റസ കോപ്പിയൊക്കെ റസബലന കൊട്ടെ ഈ കോപ്പിയൊക്കെ സുഗന്ധ തെക്ക് അവിടെ മാറ എനർജിയൊക്കെ അക്തമായി അവിടെ ഹമ്പവന്ന് ഹെബൈ കോപ്പിയൊക്കെ നിക്കാമ കോപ്പിയൊക്കെ വില ഹറിയന്നെ ഹറിമ സ്വാഭാവിക കോപ്പിയായിട്ട് വിളി നിഷ്പാദന വേണം കോപ്പിയൊക്കെ വേണം ഗുഡാക് വിലന്ന് പൊള്ളിയെ തീന കോപ്പി വെണ്ണ പൊലുവാ ഓണി നിഷ്പാദന അക്കറ വാസികാന്ന വെടിപ്പുറ ബലാപുറത്ത് എക്കോടായി കാക്താള ഗിതറൊക്കെ ക്യാമവേല ഗത്തട്ട പസ് ക്യാമവേലി വെടിപണാക്മ തിയെന്നെ ബത്തി അപ്പൊ ബത്തിങ്ങാന ബിതാ ഗത്തട്ട പസ് അപ്പൊ കൊച്ചര ഇലവലുട്ടിക്കാക്ക് വെടിപുറ കണ്ണ കീല ഹെമനത്ത മസ്മാലുട്ടിക്കാക്ക് വെടിപുറ കണ്ണ കീല വെടിപുറ ബിതാകാന്നെ ബത്തി കോഹമ ഹറി ഒ വെടിപുറ ബിതാകാന്ന ബട്ടിക്ക് റസ് ഹറിയുടെ നെതി ഉണോത്തി ഇങ്ങേമ ബത്തേക്ക് നിക്കാൻ ഉയർന്ന കിയാട്ട പസ് ബെറി വേണോ വകേനാ ഗേം കണ്ണത്തെ പാവേനോ ഉയർന്നത്തെ പാവേണ ഏഹിന്ദ തമായി നിയമ സഹൽവല റസ ബലന്ന് മേനക സഹൽമ ഒയാകെ ഗെതറട്ട് അറങ്ങി നിന്ന് കേല മതക്കറാൻ മേനക സഹൽ ഒയാട്ട ആവശ്യക്കാരന് ഓണിമ വർഗേക്ക് നടക്കാന്ന പൊലുവാ മേനക നാടു തീയണവാ ഇട്ട് പസ് കിരി സമ്പ തീയണവാ ഇട്ട് പക്ഷെ താമണ അത് സുധു കേക്കുള്ളൂ മൽനാടു റത്തു കേക്കുള്ളൂ ഒയാട്ട ഓണിക്കാരന് ഓണിമ വർഗേക്ക് മേനക സഹൽ സണ്ണാമയ അടുത്ത് സഹൽമില്ല തീകാന്ന പൊലുവാ വിശേഷമ ദൈവന്റെ ത്യാഗി ദിനാന്ന പൊലുവാ മേനക സഹൽ ബൈ ആൻഡ് വീൻ തറങ്ങിയ തെക്ക് വാട് സ്മാർട്ട് ടി വിയെ കാക്ക് റൈസ് കുക്കറെ കാക്ക് ബ്ലെൻഡർ കാക്ക് ഒയാഗിമ കറകാരണ പോലുവാ കറന്ന തീയന്ന് മേനക സഹൽ ബാഗൊക്കെ അത്തുള്ളി തീന കൂപ്പണ്ണൊക്കെ ഹോയാകാരണൊക്കെ വിത്ര എന്തെങ്കിലും കൽപ്പനകൾ വേണം കിലോ പാക വിത്ര ഹാൽ ബാഗൊക്കെ കൂപ്പണ്ണൊക്കെ ഹോയാണെങ്കിൽ ആട്ട പാസ് മാറി പ്രശ്നക്കെട്ട് മൂന്നതെന്നവനാണ് കോഹമാറി കൂപ്പണ്ണൊക്കെ ഹോയാകാന്ന് വെടതിലാവത്തോക്ക് തമ്പല കണ്ണേമിപ്പ ഈ കൂപ്പണ്ണൊക്കെ തമായി എന്നെ വാട്ട് ഹമ്പവേണ്ട തേഗമൊക്കെ അത്തുകയില്ല സഹ കണ്ടാക്ട് അമ്പയ്ക്കാക്കെ തീ ഈ അമ്പയ്ക്കടെ കോളിലൊക്കെ തിന്നട്ട പസ്സേ ഏക ആൻസക്കറാണ് മേനൊക്കെ സഹൽ നിയോജിത്തി ഇട പസ് ഏകൊല്ലോ എന്നോ ആ പൊതി ബന്ധകുന്ന തേഗ് ഒയാകെ ഗിതറട്ട മതിയില്ല മേനൊക്കെ സഹൽ വെടി വെടിയൻ മിലതി അറകന് ആകെ ഗിതറ് ക്യാമറയ്ക്ക് തൂന ആദരണീയാണ് റസമ റസ ക്യാമവേലൊക്കെ റസബലാണ് ഇടതിൻ ലങ്ക ടൈൽസ് മൊബൈൽ ഷോറൂമൊക്കെ അത്രയാട് മതക്കറണ്ണോണി മേധവസ്വല ലങ്ക ടൈൽസ് മൊബൈൽ ഷോറൂമ കറകന നിത്യഫേം അപ്പേ കണ്ടായ മാത്രട്ട വട്ടേമ എനമാക്കിയില്ല അത് സെപ്തംബർ മാസി ദാഹത്വനിത അത് ദിവസേതി ലങ്ക ടൈൽസ് മൊബൈൽ ഷോറൂമൊക്കെ കണ്ടായമ ഇനി ഹറിയട്ടമ കിയണവണം മേവനുകൊട കിതുൽ ഗല നഗറി ഹവസ്വേദി കണ്ടായമേനോ ധരണീകല പെത്ര കിഹില്ല ലങ്ക ടൈൽസ് വിശേഷജ്ഞ കണ്ടായമ തെക്കമ തമൈ നിത്യഫേം അപേ കണ്ടായമ ആകെ നഗറേ ടൈൽസ് വലട്ട് ബാത്റൂമൊക്കെ ഫിറ്റിംഗ്സ് വലട്ട് ലബാകാന്ന മേധവസ്വലായിട്ട് അവസ്ഥ ഹംബോനോ ഏ ലങ്ക ടൈൽസ് വസറമേധവാസിയുടെ ഹുരുണയ വകേനെ ഏതു ലങ്ക ടൈൽസ് വിതറായി വസറ മെദതി മേ വിധിയുടെ ഡിസ്കൗണ്ട് വാസി ഒയാട്ട ലബാദിൻ ലങ്ക ടൈൽസ് തമായി ഹെമ്മ ദാമ അപേ ഗിവൽവല പൊലവ ലസ്സന കറന്ന് ഏ ഖാലിന്ദാം അപ്പൊ ഏകതു കറകാൻ ഇക്കടെ ഏതു ലങ്കാവുടെ ടൈൽസ് കലാവ് ഹതുണ്ണാതുണ്ണി ലങ്ക ടൈൽസ് വീം ധനുവാകെ ഗിതറട്ട് ആവശ്യകരണ ടൈൽസ് ടിക്ക തോറകാരണം കൂടെ ഹെമ്മർ തേനട്ട ഇക്കമ ടൈൽ വർഗ അല്ല ബാത്റൂമൊക്കെ വകെ വതുറ റെന്തിന് തെനക്കട്ട് അല്ലണ്ണോണി ഏ തെനട്ട ഗലപ്പിന ടൈലിലെ സാലേട്ട ലിവിനേരി ആയിക്കട്ടെ അല്ലണ്ണോണി ഏ തെനട്ട ഗലപ്പിന ലസ്സന മോസ്റ്റർ ആക്തിന ടൈലിലേക്ക്
වැරන්ඩ එකට වගේ ටයිල් එකක් අල්ලනවා නම් ඒක වැස්සට ඔරොත්තු දෙන්නත් ඕනි, තෙමෙනකොට ඔරොත්තු දෙන්නත් ඕනි, අව්වට ඔරොත්තු දෙන්නත් ඕනි. ඒ විදිහට ගැළපෙන ටයිල් එක තෝරගන්නේ කොහොමද කියලා ලංකා ටයිල්ස් විශේෂඥ කණ්ඩායම හම්බ වෙලා ඔයාට දැනගන්න පුළුවන්. අද ඔයා ඉන්නේ හරියටම කියනවා නම් මම මේ කියන නගරයේ නම් නේ කියන්නේ කිතුල්ගර හරි දෙරණියගර හරි නම් ඉස්සර තමයි තැනේ හැටියට ඇනේ ගහනවා කිව්වේ. දැන් තැනේ හැටියට ටයිල් එක තෝරන්න. නිකම්ම නිකන් ටයිල් එකක් නෙවෙයි, විශ්වාසය, මෝස්තරය, වගකීමත් එක්ක එන ලංකා ටයිල් එකක්ම තෝරන්න.